0: ഉണ്ടാവോ?
1: നടനം സാങ്ക
2: ബാങ്ക്
1: യാരെ ബ്രോക്ക് ഒരു ബാങ്ക് വാട്ട് അഗൈൻ ബാങ്ക്
2: ഇല്ല സാങ്ക്
1: സാങ്ക് എങ്ക പാട്
2: வாங்கன வாங்கனா
1: ஆனா என்னன்னா
2: மை சாங்கனிக்கு ஆனா
1: சரியா புரியலன்னா